സുഖുട്ടാണ് ഗുരു സേവിയ സുസാരസ്മായ ദർശനം പരസിയ ഗുരു ജനം മരണ ദുഃഖ ജായ ദർശനം പരസിയ ഗുരു ജനം മരണ ദുഃഖ ജായ